ഹമ ഉരുക്കും കൊയ്യാറ് കുത്തിമാത്ത് വന്നു മുറ ഇരണും തമ്പയാർ വഞ്ച് തൈരിക്കും അയ്യോ അയ്യോസ് പങ്ങാറം എന്തെന്നെ തേക്ക ചേതു ഐ മൈനസ് വാക്കിന കൊണക്കൊന്ന് നൂറക്കിന് സി പങ്ങാറ അവസരി തക്കിമയാത്ത് വറത്തറത്ത് തറു ചേതു ആയ മൊഞ്ച് മാക്ക യേശു ക്രിസ്തു ആയ ചെനസ് സിനെ പോയി കൊമ്പനി കായി തൗ കൊണ്ട്രോയിരു ചെയ്യാവുക കാവോ കേര കൊങ്ങനീര ആശന കൊണ മാക്കിന കൊയ്യ ഇപ്പിന് ഓക്കുറന്നും ഇനനും നം തേക്ക ഐക്കാന കൊണ തേക്കിന കിനനും ചെത്തയ്യായി ട്രോണീരോ കപ്പയ്യ തേക്ക ഐക്കസിന വയ്യ ഓക്കനി പോയി ജോൺ ചെറു പാസോങ്ങൻ കുണനി കരക്കിയ കവൈ ചെയ് മേത്ത കപ്പയ്യ ഇനനും ഇരോ യേശു ക്രിസ്തു ആമേൻ ana te yakati ya tuwa ipu kini kanu wate ta yei ari tangiri ya pasi na woye ni ipu kani paia yere ki meni yere miya ni mokorona e tene pipa wanua awa kipu na ai awa na konde me awa yere miya ni mokorona e tene pipa wanua awa kipu na ai awa na konde me awa aka ngai te yakani ki ipu ikai awa ata kutuwa kana konde uwea sibusiko pa ina kame tia ki tia ome te ei. Paki yoi nang kai ya kame merai pe ii ya tani puaka ai kasi kunte kawa ei. E pe ii ya ome ta ni kape ni ia. Kaya te tea ki